ഹായ്, ഞാൻ ഗുരു കിരൺ പതിനൊന്നുള്ള നിഖിൽ കിരൺ എന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

0: കൃഷി
1: കൊഞ്ചും കൂടി നമുക്ക് സപ്പോസ് ഒക്കെ കൊഞ്ചോ അഞ്ചാറ് ദിവസം

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ, നിക്കുൽ കേനൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് ദ ബതുക്കു.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ നിഖുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് തവതുക്ക്.

0: आप सुन रहे हो रेडियो सारंग 107.8 FM।
1: റേഡിയോ സാരംഗിട് തുളു പ്രസാര കേനൊന്നുള്ളര് ഇത്തെ പിലിബൈ യമുനക്ക അഞ്ചനെ ചാപ്റ്റർ ചിത്രദ കെലവഞ്ച് പദക്കുലിന് കേനന്ദ് ബർക്ക.

മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് പുള്ളിയായ ബുക്കനെ കോരികയിലെ പെണ്ണുണത് ഏരകളെ കൊട്ടി യാന നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾക്ക് ഏനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്ക്.

മാറ്റർ വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് പുള്ളിയായി ബുക്കണേ കോരികേലപ്പുണ്ണത് ഏരകള കൊട്ടി ഞാൻ നിക്കുള്ള സുന്ദര മന്ദാറ നിക്കിളിക്കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.